0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ആചാര്യ പരമ്പര സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നു. ബ്രഹ്മസൂത്ര സമഗ്ര ഭാഷ്യം സൂത്രം ചർച്ച ചെയ്തത്
2: ഓം നമഃ ശിവായ.
3: യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം.org.
2: ഓം നമഃ ശിവായ.

0: ഉപാസിത എന്നുള്ള മന്ത്രത്തെ കുറിച്ച് ഉള്ള വിചാരമാണ് ഉപാസിത, ആത്മനിഷ്ഠനായിരിക്കുക, അതാണ് ആ മന്ത്രം പറയുന്നത്. ഇങ്ങനെ ആത്മബോധം കൊണ്ട്, ആത്മബോധം എങ്ങനെ ഇവിടെ അദ്വൈതി പറയുന്നത്? ആത്മബോധം ശ്രുതിവാക്യത്തിന് തത്വമസി നേതി ആത്മവേദം. ശ്രുതിവാക്യത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകുന്നു? പറയുന്നു, ശ്രവണകാരൻ ഏവ, ശ്രുതിയെ ശ്രവിക്കുമ്പോൾ തന്നെ. പറയുന്നു അത് പോരാ, ശ്രുതിയെ ശ്രവിക്കുമ്പോൾ തന്നെ ബോധം ഉണ്ടാകുന്നില്ല. വീണ്ടും അവിടെ അതിനുവേണ്ടി ധ്യാനിക്കേണ്ടി വരുന്നു. വിധി മന്ത്രേണ്ടെന്ന പ്രവർത്തത ശ്രവണകാലെ ഏവ തദ്ദർശന സകൃതത്വം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്വൈതം ശ്രവിക്കുന്ന സമയത്ത് തന്നെ തദ്ദർശന ബോധം സംഭവിച്ചിരിക്കുന്നു. പിന്നീട് അതിനു വേണ്ടി ഏതൊരു ബോധമാണോ ശ്രവണത്തിൽ നിന്നും ഉണ്ടായത്, അതിനുവേണ്ടി മറ്റൊരു പ്രവൃത്തിയുടെ ആവശ്യമില്ല. ആത്മവാദി വാക്യ ശ്രവണേന ആത്മവിശ്വ വിജ്ഞാനസ്യ ജനിതത്വം, ആത്മാവിനെ ബോധിപ്പിക്കുന്ന വാക്യ ശ്രവണം കൊണ്ട്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
2: ഹസ്തം ഗൃഹ്യം നമ്മ പത്തേ.